0: എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും 92.3 മലയാളം എഫ് എമ്മിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ആരതി. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം രശ്മി ചേച്ചിയാണ്. ഹായ് രശ്മി ചേച്ചി.
1: ഹലോ ആരതി, നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖല്ലേ?
0: സുഖായിട്ടിരിക്കണം. ചേച്ചി എന്ത് പറയണോ, പറയൂ.
1: എനിക്ക് നല്ല സുഖം, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷെ നല്ല തണുപ്പാണ്.
0: വിന്റർ, എനിക്ക് വിന്ററിന് ഭയങ്കര, ഇന്ന് കുറച്ച് കൂടുതൽ തണുപ്പായ പോലെ തോന്നി. ചേച്ചിക്ക് തോന്നിയോ?
1: അതെ അതെ, ഈ അടുത്ത് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് പുറത്തേക്ക് നോക്കുമ്പോ ഒരു മഞ്ഞ് പോലെ അല്ലേ? മഞ്ഞ്,
0: അതെ,
1: നല്ലൊരു
0: തണുപ്പും. ഇന്നലെ ഞാൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്, ഞാൻ ആക്ച്വലി ചേച്ചിയുടെ വീട്ടിലൊരു ഡാൻസ് പ്രാക്ടീസിന് പോകുന്നുണ്ട്. ഒരു മോസ്റ്റ് ഓഫ് ദി ഐ തിങ്ക് 2 ഡേയ്സ് വീക്കാണ് ഞാൻ പോണത്. ഇന്നലെ ഞാൻ ഇതുപോലെ പോണ സമയത്ത് എനിക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ, ഇവൺ ഇഫ് ഇറ്റ് വാസ് രാവിലെ, എനിക്ക് ഫോഗ് മിസ്റ്റ് കാരണം എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, പിന്നെ മെല്ലെ മെല്ലെ അത് മാറാൻ ചെയ്തത്.
1: അതുകൊണ്ട് വൈകി വന്നേന്ന് ഇപ്പൊ എന്നോട് റേഡിയോയിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരികയല്ലേ.
0: അതെ, ഇന്നലെ ഒരു ചെറുതായിട്ടൊരു 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഞാൻ പ്രാക്ടീസ്.
1: അല്ല, ഈ തണുപ്പത്ത് നമുക്ക് രാവിലെ ഈവൻ വർക്കിന് പോകാനാണെങ്കിൽ കൂടിയും കട്ടിലെന്ന് എഴുതാക്കാൻ തോന്നില്ല അല്ലേ? രാവിലെ നല്ല സുഖമല്ലേ കിടന്ന് ഉറങ്ങാൻ ഈ തണുപ്പത്ത്?
0: പൊതുവെ രാവിലെ എണീക്കാൻ നമുക്ക് പൊതുവെ മടിയാണ് അല്ലേ? അത് പോലെ വിന്ററും കൂടി ആയതുകൊണ്ട് ഈവൻ ഭയങ്കര മടിയായി തുടങ്ങി. ചേച്ചി എങ്ങനെയാണ്, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ചെയ്യണത്? എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യണത് ചേച്ചി? ചേച്ചിനെ
1: ഹെൽത്തി, ഈ വിന്റർ മന്ത്സ് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം ഞാൻ കണ്ടേക്കണേ, നമ്മൾ കുറച്ചും കൂടി മനസ്സ് ഡൗൺ ആവും. കാരണം നമുക്ക് ലൈറ്റ് കിട്ടുന്നില്ല, സൂര്യപ്രകാശം വരുമ്പോഴുള്ള ആ ഒരു എനർജി ഇല്ലേ, അത് നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് എപ്പോഴും മിസ്സായിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ഡൗൺ ഫീൽ ഒഴിവാക്കാനായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. ജിമ്മിൽ പോകുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോഡി ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങളില് നമ്മൾ ഏർപ്പെടണം എന്നല്ലേ പറയുന്നത്. അപ്പോ നമ്മള് എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ട് എപ്പോഴും ബോഡി വാം ആവാനുള്ള കാര്യങ്ങള്, ജിമ്മിൽ പോവുക, അതുപോലെ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടണം എന്നല്ലേ പറയുന്നത് അല്ലേ? പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുക.
0: ആഹാരങ്ങൾ കഴിക്കുക, അതെ. ഞാനതാ ചെയ്യാറുള്ളത്, ഞാൻ കുറച്ചുകൂടിയും ഒരുപാട് വെള്ളം പൊതുവെ നമ്മൾ കുടിക്കണം എന്ന് പറയുമല്ലോ. വിന്റർ ആവണ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണത്, എനിക്ക് പേഴ്സണലി ചേച്ചി, എനിക്ക് എപ്പോഴും ഫേസ് ചെയ്യണ കാര്യം, ഞാൻ എനിക്ക് ദാഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാറില്ല. സോ ഐ ഹാവ് ടു ഫോഴ്സ്, എനിക്ക് വെള്ളം കുടിക്കാൻ ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യും. അപ്പൊ ആക്ച്വലി ചേച്ചിക്ക് കാണാം, ഞാനിവിടെ ഈ ബോട്ടിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എന്റെ അടുത്ത്. അങ്ങനെ അടുത്ത് വെക്കുമ്പോ നമുക്ക് ഓർമ്മ വരും വെള്ളം കുടിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ വേർക്കണില്ലല്ലോ, വേർപ്പ് ഭയങ്കര കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് നമ്മള് വെള്ളം കുടിക്കലും കുറവ്, വാട്ടർ ഇൻടേക്ക് വളരെ കുറവാ. അപ്പൊ നമ്മൾ ഡെലിബറേറ്റ്ലി ആ ഒരു എഫേർട്ട് എടുത്ത് വെള്ളം കുടിക്കണം, അതൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറേയും കൂടിയും ലിക്വിഡ് സാധനങ്ങളാണ് കൂടുതൽ ഡയറ്റിലേക്ക് വരുന്നത്, കാരണം വാം ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോ അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്.
1: ആണല്ലേ, സൂപ്പ് കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത്. നമുക്ക് എല്ലാം അങ്ങ് ചെന്നോളും, വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം ഉള്ളിലേക്ക് ചെന്നോളും. പിന്നെ വാമായിട്ടുള്ള ഫുഡാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തോന്നണു വിന്ററിൽ.
0: പിന്നെ അതുപോലെ അസുഖം ഭയങ്കരമായിട്ട് അസുഖം വരാൻ വളരെ വളരെ സാധ്യത കൂടുതലാണ് വിന്ററിൽ. അപ്പൊ നമ്മള് നമ്മളെ ഈ ഇതൊക്കെ വെച്ച് എന്താണ് ബീനിയൊക്കെ ഇട്ട് മാക്സിമം ചെവിയൊക്കെ കവർ ചെയ്ത്, അതിപ്പം കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ കുറെ പേര്, കുറെ പേരൻസ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല, ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്.
1: അതെ അതെ അതെ, നമ്മള് കാലിൽ എപ്പോഴും ഓമായിട്ടുള്ള തല, ശരിയാണ്, ബീനിയൊക്കെ വെച്ച് നടക്കുമ്പോ നമുക്ക് കുറെയൊക്കെ അസുഖങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇൻഫ്ലുവൻസ ഭയങ്കരമായിട്ട് ഉണ്ട് ഇപ്പൊ പുറത്ത് നിൽക്കുന്നുണ്ട്.
0: നമുക്ക് വന്നില്ല.
1: അതെ അതെ. ആരതി എടുത്തിരുന്നോ വാക്സിനേഷൻ? എടുത്തിരുന്നോ?
0: ഞാൻ വാക്സിൻ എടുത്തിട്ടില്ല ചേച്ചി.
1: ഇല്ലല്ലേ.
0: കാരണം എനിക്ക് സാധാരണ വാക്സിൻ 2-3 പ്രാവശ്യം എടുത്തപ്പോ എനിക്കത് പനി കൂടി എനിക്ക് വന്നു. എനിക്ക് ഐ വാസ് നോട്ട്, എനിക്ക് അൺവെല്ലൊന്നും ആയിരുന്നില്ല. പക്ഷെ വാക്സിൻ എടുത്തപ്പോ എനിക്ക് ഞാൻ അൺവെല്ലായി. അപ്പൊ അത് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അത് എടുക്കണ്ട, അതുക്കാണ് ഞാൻ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട് തോന്നുന്നു.
1: പക്ഷെ വാക്സിൻ ഞാൻ എടുത്തു കഴിഞ്ഞു, എനിക്ക് അതിനോടടുപ്പിച്ച് ബോഡി പെയിനും കുറച്ച് കോൾഡ് പോലെയൊക്കെ വന്നു. പക്ഷെ അത് അതൊരു ചെറിയൊരു മൈൽഡ് എപ്പിസോഡായിട്ട് അങ്ങനെ പോയി. അത് ആ വാക്സിൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ നമുക്ക് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഇൻ കേസ് നമുക്കൊരു കോൾഡ് ആൻഡ് ഫ്ലൂ വന്നാലും അതത്ര സിവിയർ ആയിരിക്കില്ല. ഈ ഇൻഫ്ലുവൻസ കാരണമാണ് ഓസ്ട്രേലിയയിൽ കൂടുതൽ ആളുകൾ മരിക്കുന്നതെന്ന് പറഞ്ഞെ. ഈവൻ കോവിഡ് വന്ന് മരിച്ചതിനൊക്കെ കൂടുതലും ഫ്ലൂ വന്നിട്ടാണ് മരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് വന്നാലോ
0: പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ചേച്ചി പറഞ്ഞു ജിമ്മില് പോവാൻ നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ളത്. പക്ഷേ ഇപ്പൊ ഞാൻ ജിമ്മില് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് സമ്മറില്. പക്ഷെ ഇപ്പൊ എനിക്ക് മടി കാരണം തന്നെ ഞാൻ പോവാറില്ല ജിമ്മില്. അത് ശരിക്കുള്ള കാര്യം, ഞാനിപ്പൊ ജിമ്മില് പോവാറില്ല. കാരണം രാവിലെ എണീറ്റ് തണുപ്പത്ത് ജിമ്മില് പോവാ, അല്ലെങ്കിൽ ലോഗൌട്ട് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് രാത്രിയാവും. രാത്രിയാവുമ്പോ നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ഈ തണുപ്പത്ത് പുറത്തിറങ്ങാൻ മടിയാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ബേസിക്കലി എന്താ ചെയ്യാച്ചാല്, യൂട്യൂബിൽ നമുക്ക് ഡാൻസ് ഫിറ്റ്നസ് വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്ത് വേണമെങ്കിലും യൂട്യൂബിൽ കിട്ടും. യോഗ ഉണ്ട്, ഫിറ്റ്നസ് വീഡിയോസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കി നമ്മൾ ടി വി വീട്ടിൽ തന്നെ ചെയ്താല് നമുക്ക് ഫിറ്റ് ആയിട്ട് ഇരിക്കും ചെയ്യാം, നമുക്ക് ആ ഒരു പുറത്തു പോകാനുള്ള ഒരു ഇത് കുറയ്ക്കും ചെയ്യാം അല്ലേ. അത് ഞാൻ
1: പറയാം. അത് ശരിയാ. അതിനും ഒരു സർട്ടൻ ലെവൽ ഓഫ് മോട്ടിവേഷൻ വേണം എനിക്ക് തോന്നണേ. ഫിറ്റ്നസ് വീഡിയോസ് അല്ല ഇപ്പൊ കമ്പൾസറി ആണ്, നമുക്ക് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ.
0: അതെ,
1: നമ്മളെങ്ങനെയാണെങ്കിലും എഴുന്നേറ്റ് അത് ചെയ്തിരിക്കും. ഒരു ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുമ്പോ അതും ഒരു മോട്ടിവേഷനാണ്. നമ്മുടെ കൂടെ ചേർന്ന് ചെയ്യാനോ കുറച്ച് ആളുകൾ ഒരു മോട്ടിവേഷൻ ആണ് അല്ലേ. അങ്ങനെ ആ ഒരു ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാ ഞാൻ പറയണെ. നമുക്കിപ്പോ ഈ പറഞ്ഞമാതിരി ആരതി പറഞ്ഞമാതിരി പുറത്തു പോകാനുള്ള ഒരു മോട്ടിവേഷൻ കുറയും. പിന്നെ വീട്ടിൽ തന്നെ ഹീറ്റർ ഒക്കെ ഇട്ടിരിക്കാൻ തോന്നും പോകാമായിട്ട്. അപ്പം ശരിയാണ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. പിന്നെ മാക്സിമം റീഡിംഗ് ഒക്കെ നല്ലൊരു ഹാബിറ്റ് ആണെന്ന് തോന്നുന്നു. മ്യൂസിക്
0: വളരെ നല്ല ഹാബിറ്റ് ആണ്. അത് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം. കാരണം ഞാനിപ്പോ അങ്ങനെ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഈ ഡാൻസ് പ്രാക്ടീസിലുണ്ട്, നമുക്ക് അത് പഠിച്ചേ പറ്റൂ, നമുക്ക് വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു സാധനം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മളത് ശരിക്കും അതിന് എഫേർട്ട് എടുത്ത് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് തന്നെ ചെയ്യണം. അലാറം വെക്കാം, ഒരു ആറരക്കോ ആറരക്കോ അല്ലെങ്കിൽ അഞ്ചരക്കോ അലാറം വെച്ചിട്ട് ഓക്കെ ഫിറ്റ്നസ് ടൈം എന്തെങ്കിലും അലാറം വെച്ചിട്ട് നമുക്കത് ചെയ്യാം. നമുക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ അല്ലേ, അങ്ങനെ ചെയ്യാം.
1: അല്ലാറും ഓഫ് ചെയ്യാൻ പറ്റുമല്ലോ, അതാണ്. അതെ. പിന്നെ വേറൊന്നുണ്ടല്ലോ, ഈ ചില ആളുകളില്ലേ ഈ തണുത്ത വെള്ളം മാത്രമേ ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം തന്നെ കുടിക്കുന്ന ആളുകൾ.
0: എന്റെ വീട്ടിൽ രണ്ടുപേര് അങ്ങനെയാണ്, എന്റെ ഹസ്ബൻഡ് മോനും.
1: പക്ഷെ അത് ഒരുപാട് ഡാമേജിങ് അല്ലേ. എനിക്കൊക്കെ തണുത്ത വെള്ളം കുടിച്ച കഫത്തിന്റെ ശല്യം, അതുകൊണ്ട് ഞാൻ വാം വാട്ടറേ കുടിക്കാറുള്ളൂ.
0: ഞാനും അതേപോലെ ചൂടാക്കണം, ചൂടാക്കിയിട്ട് പെട്ടെന്ന് ഭക്ഷണം ചൂടാവില്ലല്ലോ, തണുത്ത് പോവില്ലേ. അപ്പൊ ചൂടാക്കിയിട്ടേ കുടിക്കാൻ, അതൊക്കെ ശരിക്കും ചൂടാക്കിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ
1: ആളുകൾക്ക് ഇഷ്ടമല്ല വാം ആയിട്ടുള്ള വാട്ടർ കുടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നേ. പ്രോബ്ലം ഇല്ല എന്ന്, ഇപ്പം വളരെ ഒബ്വിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും എനിക്ക് തോന്നണേ അത് ഡാമേജിങ് ആണെന്നാണ് എനിക്ക്.
0: പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം, അപ്പൊ നമ്മൾ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഇപ്പൊ ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് അറിയില്ലല്ലോ. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് അതിന്റെ എഫക്ട്, സൈഡ് എഫക്ട്സ് വരണത് നമുക്ക് അറിയില്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് നമുക്ക് റിയലൈസ് ചെയ്യാം.
1: ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്നത് മുമ്പ് തന്നെ ചിലരൊരു റൂട്ടീൻ ആക്കാറുണ്ട് വാം വാട്ടർ കുടിക്കുക എന്നുള്ളത്. വെറും വയറ്റില് കുറച്ച് വാം വാട്ടർ കുടിക്കുക എന്നുള്ളത് ഒരു റൂട്ടീൻ ആക്കുന്നത് നല്ലതാണെന്ന്
0: തോന്നുന്നു.
1: തുടക്കം
0: ഞാനിപ്പോ ചെയ്യണതെന്ന് വെച്ചാൽ ഞാനും ചെയ്യാറുണ്ട് ചേച്ചത്. ഞാൻ വളരെ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരാളാ, വാം വാട്ടർ കുടിക്കും. ഇപ്പൊ ഞാൻ അതിന്റെ കൂടെ ഇത്തിരി കൊളാജനോ പെപ്റ്റൈഡ്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ഒരു സ്കൂപ്പ് ആഡ് ചെയ്തിട്ട് ആ വാട്ടർ കുടിക്കും. എന്നിട്ട് ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യാം.
1: ചിലര് പറയും നമ്മുടെ നാട്ടിലെ ഇങ്ങനെ പറയുന്ന ജീരക വെള്ളം ഇല്ലേ, ജീരക വെള്ളം ഇതില് ഫെന്നൽ അല്ലെങ്കിൽ ജീരകവും പിന്നെ ഉലുവയുടെ ഇത് എല്ലാം കൂടി വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് ലെമൺ ജ്യൂസ് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ച് അങ്ങനെ രാവിലെ കുടിക്കുക.
0: നല്ല, വളരെ നല്ല കാര്യം.
1: അത് നമ്മുടെ ഈ ദഹനത്തിനും എല്ലാത്തിനും സഹായിക്കുന്ന പറയണേ. You know, for the whole day. കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അങ്ങനെയുള്ള
0: ഒരു 30 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം എന്നാണ് പറയാ. ഒരു ഹാഫ് ആൻ അവർ എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് പിന്നെയുള്ള എന്ത് മീൽ ആണെങ്കിലോ, അല്ലെങ്കിൽ ഈവൻ ബെഡ് കോഫി ആണെങ്കിൽ കൂടെ അത് അങ്ങനെ കുടിക്കാൻ പാടുള്ളൂ എന്ന്
1: പറയും. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള
0: ചേച്ചി ചെയ്യാറുണ്ടോ? അത്
1: ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എന്തായാലും കുറച്ച് വാം വാട്ടർ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റികളിൽ ഏർപ്പെടാം നമ്മളെ മനസ്സിനെ ഹാപ്പി ആയിട്ട് വെക്കാൻ, അതല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്.
0: അതെ അതെ.
1: ഇപ്പൊ എന്താണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഒരു ഹോബി അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ആക്ടിവിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്താലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവണം.
0: അതെ അതെ.
1: അല്ലേ, അതാണ് അതിന്റെ ഒരു മെയിൻ തിങ് ഇവിടെ. ഈ ഒരു രാജ്യം എന്ന് പറയുമ്പോ കുറേം കൂടി നമുക്കൊക്കെ നമുക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ട് അല്ലേ, കൂടുതലാണ്. പിന്നെ പഴയ മാതിരിയല്ല, നമുക്ക് ഏത് ഏജിലാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ പിക്ക് ചെയ്ത് ചെയ്യാം. ആ ഒരു മൈൻഡ്സെറ്റ് ഉണ്ടായാൽ മതി, അതാണ് ഞാൻ മനസ്സിലാക്കണേ അല്ലേ.
0: എനിക്കെപ്പോഴും നമ്മള് അത് ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇങ്ങനൊരു രാജ്യത്ത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ചെറുതാകുമ്പോൾ നമ്മൾ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ പല കാരണം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ടാവാം അല്ലേ. ശരിക്കും ഇവിടെ മെൽബണിലൊക്കെ വന്നോണ്ട് എനിക്ക് അതൊക്കെ ശരിക്കും തിരിച്ചു കിട്ടി. എനിക്ക് അത് ഐ കുഡ് ലിവ് ദോസ് യുനോ, ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലെ. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങള് ഒരുപാട്, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്രഷൻ ഒന്ന് എക്സ്പ്രസ് ചെയ്താൽ മതി, നമുക്ക് താല്പര്യം ഉണ്ട് എന്നുള്ളത്. നമുക്ക് ഓപ്പർച്യൂണിറ്റി നമ്മുടെ അടുത്തേക്ക് വരും
1: വരും വരും അത് തന്നെ. അല്ല, നാട്ടില് നല്ലൊരു രാജ്യമാണ് നമ്മുടെ അല്ലെന്നല്ല പറയുന്നേ, പക്ഷെ എന്തുകൊണ്ടോ ഒരു കൾച്ചർ വളരെ അധികം ഭയങ്കരമാണ് നമ്മളെ. ഇപ്പം നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ പറയുന്ന മാതിരി നമ്മൾ കൂടുതലും ചെയ്യുന്ന അല്ലേ, അയ്യോ അങ്ങനെയും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. അതാണ് ഒരു
0: അല്ലേ.
1: ഇവിടെ വന്ന് കഴിയുമ്പോ കുറേം കൂടിയൊക്കെ നമ്മൾ ഇന്ന് ഒന്ന് മോഡേൺ ആയിട്ട് ചിന്തിക്കാൻ പറ്റും. എന്തുകൊണ്ട് ചെയ്തുകൂടാ, എനിക്കിഷ്ടമുള്ള ഒരു കാര്യം അത് മറ്റാരെയും ബുദ്ധിമുട്ടിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ വൈ നോട്ട്, എനിക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്ന ഇപ്പൊ ഇവിടെ വന്ന്, പണ്ടൊന്നും എല്ലാ ആളുകളൊന്നും ഡാൻസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു. കുറച്ചു പേരൊക്കെ ഡാൻസ് പഠിക്കാൻ പോകും, ഓ അവൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയാവുള്ളൂ ഡാൻസ് പഠിക്കും. പക്ഷെ ചില ആളുകളൊന്നും അത് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലേ.
0: എല്ലാം ശരിയാണ്,
1: മിക്കവാറും എല്ലാവരും ഡാൻസ് ചെയ്യുന്നവരാണ്. മിക്കവാറും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റീവായിട്ട് പോകുന്നുണ്ട് ഇവിടെ. സന്തോഷമുണ്ട് അത് കാണാനായിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോ എന്താന്ന് പറഞ്ഞാൽ അത് അവരുടെ മെന്റൽ ഹെൽത്തിന് അത് പോസിറ്റീവായിട്ട്,
0: പിന്നെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് കൂടും അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് പറയുന്ന കാര്യങ്ങള് നമ്മൾ എടുത്ത് ചെയ്യുമ്പോ അത് നന്നായിട്ടൊരു ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അത്
1: കൂടും, അതെ അതെ അതെ. പിന്നെ നമ്മളെ ആരെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഒന്ന് പുഷ് ചെയ്ത് തരാനും കൂടി ഉണ്ടെങ്കിൽ
0: അതെ, സത്യം ശരിയാണ്. ഒരു ഒരു ഒരു നല്ല വാക്ക് മതി അല്ലെ, ഒരാളെങ്കിലും വന്നിട്ട് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു എനർജി ബൂസ്റ്ററാണ് നമുക്ക്.
1: എനർജി ബൂസ്റ്ററാണ്, അതെ അതെ.

0: കഴിഞ്ഞ ഒരു ഒരു 3-4 മാസങ്ങളായിട്ട് ആരതി അതിന്റെ ഭാഗമായിരുന്നു. നമ്മൾ നാടകം ഇവിടെ ചെയ്തു അല്ലേ.
1: അയ്യോ എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ ചേച്ചി, അത് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് 2026 തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഏറ്റവും എന്റെ ലിസ്റ്റില് എന്റെ അച്ചീവ്മെന്റ് തന്നെ ഞാൻ പറയും കേട്ടോ ചേച്ചി, എന്റെ ഫസ്റ്റ് ആയിരിക്കും ചിലപ്പോ പ്രവാസി എന്നുള്ള ഈ നാടകം നമ്മൾ ചെയ്തത് ശരിക്കും. കാരണം വാട്ട് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്, ലേണിംഗ് ആണെങ്കിലും ശരി, ഈവൻ ഒരു ഫ്രണ്ട് ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ശരി അല്ലേ, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു.
0: തീർച്ചയായിട്ടും എന്റെ ഒരു എക്സ്പീരിയൻസ്
1: ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ.
0: പിന്നല്ലേ ആക്ടിംഗ് നാടകത്തിലെ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ അതാണ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിംസിലും പിന്നെ ഒരു വലിയ ഫിലിമിന്റെ ഭാഗമായിരുന്നു. പക്ഷെ അത് ഡിഫറെന്റ് ആണ് അതെന്ന് പറയുമ്പോൾ. ഇത് നമ്മൾ ലൈവായിട്ട് ഡയലോഗ്സ് ഒക്കെ ഡെലിവർ ചെയ്ത് സ്റ്റേജിൽ നിന്ന് ഒരു 2 മണിക്കൂറുള്ള ഒരു നാടകത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ചലഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു.
1: ഞങ്ങളെ ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ ഈ അടുത്ത് പ്രവാസി എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു രശ്മി ചേച്ചി. രശ്മി ചേച്ചി കാരണം എനിക്ക് അതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എനിക്കും അതിലൊരു ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചു. ഒരുപാട് സന്തോഷവും ഗ്രേറ്റ്ഫുള്ളും ആണ് ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി.
0: തീർച്ചയായിട്ടും പിന്നെ മെൽബണിലെ മലയാളീസ് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, എല്ലാവരും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിലൊക്കെ ഞങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അതിന്റെ ഒരു തുടക്കം എന്ന് പറയുമ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പോ ടീം പ്രണവം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ അതിൽ കൂടി ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നൊന്നും ഭയങ്കര ഫോർവേഡ് തിങ്കിങ് കൂടെ ചെയ്ത ഒരു സംഭവമൊന്നും അല്ല ഇത്. ഇതിൽ കൂടി എന്തെങ്കിലുമൊക്കെ നല്ല പ്രോഗ്രാമുകൾ കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ജയലൽ സാറിനെയൊക്കെ, ഡയറക്ടർ ജയലൽ സാറിനെയൊക്കെ വളരെ അകസ്മയമായിട്ട് കണ്ടുമുട്ടുകയും എന്നോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വൈ നോട്ട്, നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ള ഒരു ഇത്. എന്നാലും ഒരു നാടകം എന്നൊക്കെ പറയുമ്പോഴേ ഇങ്ങനത്തെ
1: 2 മണിക്കൂറാണിത്, അല്ലാതെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എന്നല്ല. 2 hours ഒരു ബ്രേക്ക് ഇല്ലാണ്ടാണ് ഞങ്ങൾ ആ നാടകം പെർഫോം ചെയ്തതെന്നും കൂടി ഉണ്ടല്ലേ ചേച്ചി.
0: അത് തന്നെ. പിന്നെ അത് കണ്ടിന്യൂസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു 37 ദിവസത്തെ കണ്ടിന്യൂസ് ഡെയിലി ഉള്ള പ്രാക്ടീസ് ആയിരുന്നു. പക്ഷെ നമ്മൾ തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് നമ്മള് അത് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു സമയം വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ അമേസിങ്.
1: വളരെ വലുതാ. പിന്നെ ഒരു കുടുംബമായി പോയി നമ്മളല്ലേ. നമ്മൾ ആ ഒരു 6-7-8 പേര് ശരിക്കൊരു ഫാമിലി പോലെ ആയിരുന്നു. പിന്നെ ആ 7 അത്രയും ആൾക്കാരും ഫുൾ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാള് പോലും കുറച്ചിട്ടുമില്ല കൂട്ടിയിട്ടുമില്ല എന്നുള്ള മട്ടില് ഫുൾ എഫേർട്ട് അതിലുള്ളതിന്റെ റിസൾട്ട് ആണ് നമ്മൾ കണ്ടത്. ബേസിക്കലി എല്ലാവരും നാടകം നല്ലതാണെന്ന് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അത്രയും ഹാർഡ് വർക്ക് ആയിരുന്നു അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നത് അല്ലേ. അത്രയും
0: തീർച്ചയായിട്ടും നല്ലൊരു ഒരു നാടക സെറ്റായിരുന്നു. എന്ന് വെച്ചാല് അതിൽ ഉൾപ്പെട്ട എല്ലാവരും

0: നല്ല രസമായിരുന്നു.
1: അതെ
0: ചർച്ചകളും പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം അതിനെ ഒന്ന് ഈസി ചെയ്യുന്ന രീതിയിലുള്ള ഒരു
1: അതെ
0: എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിച്ചു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു എല്ലാ കാര്യത്തിലും. അതായത് നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒന്നിച്ച്
1: അതെ
0: തമാശകൾ പറഞ്ഞു, പിന്നെ സാറിന്റെ വഴക്ക് കേൾക്കുമ്പോ നമ്മൾ ഒന്നിച്ച് കേട്ടു.
1: അത് മാത്രമല്ല ചേച്ചി, അതിൽ അഭിനയിച്ച ആൾക്കാരിൽ അതിന് കൂടുതൽ അല്ലെങ്കിൽ അതിന് പിന്നിൽ വേറെയും കുറെ പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മള് ആക്ടേഴ്സ് മാത്രല്ല അല്ലേ.
0: എത്രയോ പേരുടെ ഹാർഡ് വർക്കാണ് വോളണ്ടിയേഴ്സിന്റെ. അതില് കൂടെ നിന്ന് ഡെയിലി സഹായിച്ച വോളണ്ടിയേഴ്സ് തൊട്ടിട്ട്
1: പിന്നെ
0: നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചു തന്ന വോളണ്ടിയേഴ്സ് തൊട്ടിട്ട് അന്നത്തെ ദിവസം നമ്മളുടെ നാടകം സ്റ്റേജിൽ കയറാൻ വേണ്ടി സഹായിച്ചവര് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും.
1: മേക്കപ്പ് റൂമിലാണെങ്കിലല്ലേ നമുക്ക് എത്രയാ ഹെൽപ്ഫുൾ ആയിരുന്ന ആൾക്കാര്.
0: ഒരുപാട് സഹായം, സാരി കോസ്റ്റ്യൂം മാറാനും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാനും ഒക്കെ സഹായം ചെയ്ത, അയ്യോ പേരുകൾ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഒരുപാട്
1: ഇഷ്ടം
0: പേരുടെ.
1: പോലെയാണ്. അതെ അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മള് ബാക്ക് സ്റ്റേജില് ആ ടേബിളിൽ എത്ര മൊമെന്റോസ് ആയിരുന്നു അല്ലേ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടായിരുന്നു. വിച്ച് മീൻസ് അത്രയും ആൾക്കാർ നമ്മുടെ കൂടെ നിന്നതാണ് ഈ ഒരു നാടകം ഇത്രയും മനോഹരാക്കാൻ വേണ്ടിയിട്ട്.
0: വേണ്ടിട്ട് അതെ അതെ അതെ ഇത്രയും ദിവസനും നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു. അതെ, അപ്പം അതൊരു വല്ലാത്ത ഒരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വിന്ററിന്റെ തുടക്കത്തിൽ തന്നെ, അപ്പൊ അത് തണുപ്പായിരുന്നു അല്ലേ നമ്മൾ നാടകം,
1: അയ്യോ
0: നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞങ്ങള് എല്ലാരും കൂടി കട്ടയ്ക്ക് നല്ല സപ്പോർട്ടായിട്ട് നിന്ന്.
1: ചേച്ചിയുടെ വീടിന്റെ ബാക്കിൽ രണ്ട് വലിയ ഹീറ്റർ ഒക്കെ വാങ്ങി ഒരു ശരിക്കും സ്റ്റേജ് സെറ്റപ്പ് ഒക്കെ ആക്കി.
0: അതെ അതെ അതെ, അടിപൊളിയായിട്ടുള്ള ഒരു നാടക ക്യാമ്പായിരുന്നു നമ്മളെല്ലാരും.
1: ഇടയ്ക്ക് ഈ ശരിക്കുള്ള ക്യാമ്പ് പോലെ തന്നെ എല്ലാവരും വട്ടത്തിൽ ചേർന്നിട്ടിരുന്ന് സാറ് സാറിന്റെ എക്സ്പീരിയൻസ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യണതും അല്ലെ അതിനുള്ള ലേണിങ്സും
0: പിന്നെ
1: വർക്ക്ഷോപ്പ് പോലെ തന്നെയായിരുന്നു അല്ലെ.
0: വർക്ക്ഷോപ്പ് പോലെ തന്നെയായിരുന്നു. പിന്നെ സാറ് പറഞ്ഞു ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നാടക ക്യാമ്പിന് ചെയ്യുന്നത്. കാരണം സാറ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നാടക ക്യാമ്പുകളാണ് നടത്തിയിട്ടുള്ളത്, കണ്ടിട്ടുള്ളതും അങ്ങനെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മളുടെ അടുത്ത് ചീത്ത പറഞ്ഞാലും ശരിയാവില്ല, ഒന്നുമില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ പഠിച്ചെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ സീരിയസ് ആയിരുന്നു. കാര്യം തമാശ ഇരുന്നെങ്കിൽ കൂടിയും അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കുറിക്കാനൊക്കെ പോവുക, വെള്ളം കുടിക്കുക, ഇതൊന്നും ഒരു നാടക ക്യാമ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് സാറ് പലവട്ടം പറഞ്ഞു. എന്നെ നിങ്ങൾ മാറ്റിയതല്ലാതെ എനിക്ക് നിങ്ങളെ മാറ്റാൻ പറ്റിയിട്ടില്ല. സാറ് ഇപ്പോഴും പറയുന്നു ഇങ്ങനെയും നാടകം നടത്താം
1: നാടകം നടത്താം
0: എന്ന് പറഞ്ഞിട്ടാണ് സാറ് പോയത്.
1: വലിയൊരു ടേക്ക് അവേ കൊണ്ടാണ് പോയത് അല്ലേ.
0: ഇങ്ങനെയും ചെയ്യാം നാടകം എന്ന്. പക്ഷെ വേറൊന്നുണ്ട് കാര്യം, നമ്മള് ചിരിച്ചു കളിച്ചു, സാറ് വഴക്ക് പറഞ്ഞാലും നമ്മൾ ചിരിക്കുമായിരുന്നു. എന്നാലും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിരുന്നു അല്ലെ. അതുകൊണ്ടാണ് അത് സ്റ്റേജിൽ വന്നപ്പോ അത് കുഴപ്പമില്ലാതെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയത്. അതെ, കാരണം നമ്മളുടെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ, ഇപ്പം സാറ് പറയുന്ന നാടക ക്യാമ്പുകള് അബുദാബി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നാട്ടില് നടക്കുന്ന നാടക ക്യാമ്പുകളാണ്. അവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് കുറേം കൂടി ഡിഫറെന്റ് ആണ്, കുറേം കൂടി ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ കൂടുതലുള്ള ഒരു ഒരു സ്ഥലങ്ങളാണല്ലോ അത്. മലയാളികൾ കൂടുതലുണ്ട്, കൂടുതൽ സോഷ്യൽ ഇന്ററാക്ഷൻസിന് പോസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ വെദർ വൈസ് ആണെങ്കിലും ഇവിടുത്തെ മാതിരിയല്ല. ഇവിടെ വരുമ്പോ എന്ന് പറയുമ്പം ടോട്ടലി ഡിഫറെന്റ് ആണ്. നമുക്ക് കിട്ടുന്ന സോഷ്യൽ ഇന്ററാക്ഷൻ വളരെ കുറവാ. അപ്പൊ നമ്മള് ഒന്നിച്ചു വരുന്ന ആ സമയങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കും.
1: കറക്റ്റാണ്,
0: അതെ അതാണ്.
1: അതിൽ നമ്മൾ അതിൽ ഫണ്ണും ആവും, അറ്റ് ദ സെയിം ടൈം ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ മറക്കില്ല നമ്മുടെ പേർപ്പസ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ഒരു ഒത്തുകൂടല് കൂടണ സമയത്തുള്ള സന്തോഷം ഭയങ്കരാണ് അല്ലേ.
0: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. എന്നുവെച്ചാ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ കൂടെ വന്ന ഇപ്പം ഓരോ ക്യാരക്ടേഴ്സ്, ഇപ്പൊ ഷാനി ആണെങ്കിലും ജെ കെ അങ്ങനെ ജോജി. പക്ഷെ ജോജി പറയായിരുന്നു ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്, ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും പോയാൽ പെട്ടെന്നൊന്നും ആരുമായിട്ടും മിംഗിൾ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ നമ്മളുടെ ക്യാമ്പിൽ വന്നു കഴിഞ്ഞപ്പോ അത് ഡിഫറെന്റ് ആയിരുന്നു. പെട്ടെന്ന് ഞാൻ നിങ്ങളൊക്കെ ആയിട്ട് ഇണങ്ങി എന്നൊരു കമന്റ് ഞാൻ കേട്ടു. അപ്പൊ നല്ല കാര്യമാണല്ലോ, കാരണം നമ്മൾ ഈസി ഗോയിങ് ആയിട്ടും നമ്മള് എന്താണ് റിസീവിങ് അങ്ങനെ ഒരു അക്സെപ്റ്റിംഗ് കൈൻഡ് ഓഫ് ആളുകളാണ്. പെട്ടെന്നോ ഇയാളെ എനിക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മള്
1: പരിചയക്കേട് പോലെ ഒരു സാധനമൊന്നും തോന്നില്ല നമുക്ക്.
0: അതെ അതെ. അപ്പൊ അങ്ങനെയുള്ളൊരു നല്ലൊരു എൻവയോൺമെന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുമ്പോ ഭയങ്കരമായിട്ട് അത് മിസ്സാവുകയും ചെയ്തു.
1: അതെ അതെ. എനിക്ക് ഞാൻ ആ ദിവസം നമ്മുടെ നാടകം കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ ദിവസം ഞാൻ ചേച്ചിയെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഞാൻ വിചാരിച്ചു ചേച്ചി ശരിക്ക് ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെ അല്ലേ ചേച്ചിയുടെ വീട്. കാരണം ബഹളത്തിന്റെ ഇടയിൽ പെട്ടെന്ന് ചേട്ടന് വന്ന് പോയല്ലോ, ചേട്ടന് നാട്ടിലേക്ക് പോയി. അപ്പൊ ചേച്ചി ഒറ്റയ്ക്ക് അറിയോ, ചേച്ചിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. കാരണം എനിക്ക് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ ഒന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം ഈ 37 ദിവസങ്ങളും ലിറ്ററലി അവിടെ തന്നെയാണല്ലോ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. സാറ്റർഡേ സൺഡേ ആണെങ്കിലും 9 to 6 ആണ് നമ്മുടെ സ്കെഡ്യൂൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ പോകും. അപ്പോ അത് തന്നെ ഫുൾ അതല്ലേ നമ്മുടെ ലൈഫില് ഒരു ഭാഗമായി. അപ്പൊ പെട്ടെന്ന് ഒന്നും ചെയ്യാത്ത പോലെ തോന്നി, ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഒരു അവസ്ഥയാണ്.
0: ഓരോരുത്തരും അവരുടെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തതിനേക്കാൾ കൂടുതല് നമ്മള് നാടക ക്യാമ്പിലാണ്.
1: അതെ,
0: 37 ദിവസത്തോളം. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മള് ടേക്കപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ കുറെയൊക്കെ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ അത്
1: ഒരുപാട്
0: ഒരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കി തരും എന്ന് പറയാം.
1: ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്ത് ഐഡന്റിഫൈ ചെയ്ത് ചെറുതാണെങ്കിലും ചെറുത് ഒന്ന് തുടക്കം കുറച്ച് വെക്കുക അല്ലേ.
0: അതെ അതെ അതെ. നമുക്ക് എന്താണ് പണ്ട് നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലത്തോ നമുക്ക് ചെയ്യാൻ എന്ന ആഗ്രഹം ഉണ്ടായിരുന്ന എന്ന ധൈര്യമില്ലായിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മള് ഇപ്പൊ അങ്ങോട്ട് എടുത്ത് ചെയ്യാം, അത് ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുക. വൈ നോട്ട്, എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ചങ്ങ് ചെയ്തു തുടങ്ങുക. അപ്പൊ
1: ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ് ശരിക്കും. നമുക്ക് നമ്മുടെ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ സാധനത്തിൽ നമുക്ക് താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് വരും.
0: ഒരുപാട് പേര് വരും. അതെ അതെ. അത് എന്റെ ഒരു ഒരു അനുഭവമാണ്. ഈവൻ അത് ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ പീപ്പിൾ ടു റെക്കഗ്നൈസ് യു, അതും ഉണ്ട്, മനസ്സിലായ അതിന് അതിന്റെ ടൈമുണ്ട്. പക്ഷെ എന്നിരുന്നാലും
1: തളർന്നു പോണ്ട, അത് നമ്മള് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഐ എം ഷുവർ അല്ലേ. ഷോയിങ് അപ്പ് ഈസ് എ
0: മാനിഫെസ്റ്റേഷൻ എന്ന് പറയില്ലേ, നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അതുപോലെ ആഗ്രഹിച്ച യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരും എന്ന് പറയുന്ന സത്യമാണ്. അപ്പൊ നമുക്കൊരു നല്ലൊരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ.

0: 92.3 മലയാളം എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആരതി, എന്റെ കൂടെ ഉള്ളത് രശ്മി ചേച്ചിയാണ്. ചേച്ചി, സോ നമുക്കറിയാം 92.3 റീസെന്റ്ലി കുറച്ച് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ, പുതിയ ചേഞ്ചസ്. അതിനെ കുറിച്ച് ചേച്ചിക്ക് സംസാരിക്കാൻ താല്പര്യമായിട്ടോ?
1: നമ്മള് അതായത് അതിൻ്റെ കോർ ടീം ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ പുതിയ കുറച്ച് ആളുകൾ ഓഫീസ് ബെയറേഴ്സ് ആയിട്ട് ജോയിൻ ആയി. എൻ്റെ കൺവീനർ സ്ഥാനം, ഞാൻ ഇതിനു മുമ്പ് കൺവീനറായിട്ട് ഇരുന്ന ആളാണ്. അപ്പം ഈ പ്രാവശ്യവും ഞാൻ തന്നെയാണ് കൺവീനറായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ആരതിയുണ്ട് നമ്മുടെ, അതെ, ട്രഷററായിട്ട് ആരതി തന്നെയാണ്. പിന്നെ മായയാണ് സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ
0: സ്നേഹയാണ് വൈസ് കൺവീനർ.
1: അതെ അതെ അതെ. അപ്പൊ അങ്ങനെ പുതിയ ഓഫീസ് ബെയറേഴ്സ് ജോയിൻ ആയി. അപ്പൊ നമ്മള് ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലേ നമുക്ക്.
0: ഒരു എനിക്കറിയില്ല, ഇതിന്റെ ഫസ്റ്റ് ടേം ആണ് കോർ ടീമില്. എനിക്കറിയില്ല ഇതിന് മുന്നേ വെറും സ്ത്രീകൾ മാത്രമായിട്ടൊരു കോർ ടീം ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതെനിക്ക് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നി, കാരണം ഇപ്രാവശ്യം സ്ത്രീകൾ മാത്രമാണ് കോർ ടീമില് അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലേ.
1: ഇല്ല, ഞാന് ഇതിന് മുമ്പിരുന്ന ടേമിലും ആക്ച്വലി ഞങ്ങൾ രണ്ടുപേര് സ്ത്രീകളും രണ്ട് മെൻ അങ്ങനെയായിരുന്നു ആയിരുന്നു. അപ്പോ ഇതിന് ഇപ്പൊ ഉണ്ണിയുടെ ടേം ഇപ്പൊ കഴിയുന്ന കോർ ടീം ആണെങ്കിൽ കൂടിയും അതില് ഒന്ന് മൂന്ന് പേരോ രണ്ടുപേര് അവര് മെയിൽ ആൻഡ് ടു ഫീമെയിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് ഈ പുതിയ കോർ ടീമില് ഇപ്പൊ എല്ലാവരും വിമൻ ആണ്. അപ്പം അതെ, അങ്ങനെയും ആവാലോ. അപ്പം
0: അതെ, എനിക്ക് ആക്ച്വലി ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല ചേച്ചി, പക്ഷെ എന്റെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി പോസ്റ്റ് വിട്ടപ്പോ കുറെ ഫ്രണ്ട്സ് എന്റെ പേഴ്സണലി ഡി എം ചെയ്തിട്ട് പറഞ്ഞു, ആ നല്ല കാര്യമാണല്ലോ, സ്ത്രീകൾ മാത്രമാണല്ലോ കോർ ടീമിൽ ഇപ്രാവശ്യം, സൂപ്പർ സ്പെഷ്യൽ എന്നൊക്കെ. അപ്പോഴാണ് ചോദിച്ചത് ഓ ശരിയാണല്ലോ.
1: അത് ഓരോരുത്തരുടെ അവൈലബിലിറ്റിയും പിന്നെ അവർക്ക് ടേക്ക് ഓൺ ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യം അതെല്ലാം ഉണ്ടായി ഒത്തു വരുമ്പോഴാണല്ലോ. അല്ലാതെ അങ്ങനെ വരുമ്പോ ചിലപ്പോ ഇങ്ങനെയുള്ള ജെൻഡർ കാര്യങ്ങളിൽ ചിലപ്പോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് ദാറ്റ് ബാലൻസ്. ബട്ട് ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ ഇനി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പ്ലാനിങ് ഒക്കെ നടത്തി അടിപൊളിയായിട്ട് ഇനി ഈ ഒരു വർഷം നമ്മൾ റേഡിയോ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
0: സപ്പോർട്ട് ഞങ്ങൾ നാലുപേരും ഉണ്ടാവും.
1: താങ്ക് യു, താങ്ക് യു. നമ്മളെല്ലാരും കൂടെ അടിപൊളിയായിട്ട് ചെയ്യണം. പിന്നെ ആരതി, ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ അത് പ്രാവർത്തികമാക്കുകയാണ്. നമ്മളൊരു ഒരു പുതിയൊരു സെഗ്മെന്റ് റേഡിയോയിൽ, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ വായനാശീലത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും, പിന്നെ ഈ വായനാശീലം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് എലമെന്റ്സ് ഉണ്ടല്ലേ. നല്ല നല്ല ബുക്കുകൾ വായിക്കുക, അതിൽ നിന്ന് ഐഡിയകൾ നമ്മൾ അബ്സോർബ് ചെയ്യുക, നമ്മുടെ മനസ്സിനെ നമ്മള് എന്താണ് ബിസിയാക്കി വെക്കുക, നമ്മള് കുറെ കൂടി ഒരു ബുദ്ധിപരമായ കുറെ കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ബുക്കുകൾ വായിക്കുക. അതെല്ലാം
0: ഞാന് ഈ അടുത്ത് ശശി തരൂരിന്റെ ഒരു റീല് കാണായിരുന്നു ചേച്ചി. അതില് എഴുതിയിരിക്കുന്നത് ഒരു നല്ല എഴുത്തുകാരന് ഉള്ള ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു നല്ല വായനക്കാരൻ കൂടി ആയിരിക്കണം. ഒരു നല്ല റീഡർക്കേ നല്ലൊരു റൈറ്റർ ആവാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്,
1: തീർച്ചയായും
0: ശരിയാണ്.
1: അതെ അതെ. പിന്നെ നല്ലൊരു ഒരു ലിസണറും കൂടി ആയിരിക്കണം നമ്മളല്ലേ. നമ്മള് എപ്പോഴും നമ്മള് ഇപ്പം മനുഷ്യർ സംസാരിക്കുന്നത് മാത്രമല്ല, നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്നാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം, ആ ഒരു ശ്രദ്ധ നമുക്ക് വേണം. എന്നാലേ നല്ലൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾ ഈ മെന്റൽ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ പോലും നല്ല നല്ല ബുക്കുകൾ വായിക്കുക, അതിലെ കണ്ടന്റിനെ കുറിച്ച് ചിന്തിക്കുക, അതൊക്കെ നല്ലതാണ് നമ്മുടെ മനസ്സിനെ ഒക്കിപ്പെടാൻ ായിട്ട് വെക്കാനായിട്ട് വളരെ നല്ല.
0: പിന്നെ വേറെന്താ വെച്ചാല് ഇപ്പൊ എന്നെ പോലെ ഒരാൾക്ക്, ഞാനൊരു റീഡർ അല്ല ചേച്ചി, ഞാൻ പുസ്തകം വായിക്കുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഈ ഒരു സെഗ്മെന്റിനെ കുറിച്ച് ചേച്ചി പറഞ്ഞപ്പോ തന്നെ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, ഇക്കൊല്ലം ഞാൻ കുറച്ച് എന്താ പറയാ ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിലൊരു ഗോൾ എന്തായിരുന്നു വെച്ചാല് ഇത്ര പുസ്തകങ്ങൾ ഇക്കൊല്ലം വായിച്ചു തീർക്കണം എന്നായിരുന്നു. വലിയ നമ്പർ ഒന്നല്ല, എന്നാൽ കൂടെ എനിക്ക് യൂഷ്വലി എന്റെ സ്വഭാവം പുസ്തകം വായിക്കാത്ത എനിക്ക് കുറച്ച് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യായിരുന്നു, കാരണം അത് എന്റെ ഇൻട്രസ്റ്റ് അല്ലാത്തത് കൊണ്ട് എനിക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡാൻസ് ഡ്രാമ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലേക്ക് ബിസി ആയപ്പോ ഞാനിങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തിട്ട് അപ്പൊ ഇപ്പൊ ഈ സെഗ്മെന്റ് വന്നതോടുകൂടി അതിന്റെ ഇതൊരു എന്റെ ഒരു ജോലി കൂടിയാണല്ലോ ഒരു ബ്രോഡ്കാസ്റ്റർ എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ ഐ എം ഫോഴ്സ് ടു റീഡ് ബുക്സ് വിച്ച് ഇസ് ഗുഡ്.
1: നല്ല കാര്യാണ്. അപ്പൊ നമ്മുടെ സെഗ്മെന്റിന്റെ പേര് മലയാളത്തില് താളുകൾക്കിടയിൽ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ടേണിംഗ് പേജസ്, അങ്ങനെ അങ്ങനെയും ആവാം. അപ്പൊ ഒരു പുസ്തകം നമ്മൾ വായിച്ച ഒരു പുസ്തകം അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഉള്ള കുറച്ച് ഭാഗങ്ങളെ കുറിച്ച് സംസാരിക്കുക, അത് എന്ത് തരത്തിലുള്ള ബുക്കാണ്. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവും അത് ആ ബുക്ക് എടുത്ത് വായിക്കാൻ. അങ്ങനെ ആ ഒരു സെഗ്മെന്റ് ഈ എപ്പിസോഡോടുകൂടി സ്റ്റാർട്ട് ചെയ്യാണ്.
0: ഉറപ്പാണ്, ഒരുപാട് പേർക്ക് വായിച്ച് ശീലിച്ച ആൾക്കാർക്കും വായിച്ച് മറന്നു പോയിട്ട് കുറെ പേര് പണ്ടൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും, ഇപ്പൊ പല തിരക്ക് കാരണം ചേച്ചി പറഞ്ഞ പോലെ വായന നിർത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാവും. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബൂസ്റ്റ് ഫോർ ദം.
1: അതെ, അപ്പൊ നമുക്ക് ആ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഒരു സെഗ്മെന്റ് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം അല്ലേ?
0: ഓക്കെ.
1: നമസ്കാരം. താളുകൾക്കിടയിൽ എന്ന നമ്മുടെ പുതിയ പുസ്തക പരിചയ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓരോ ആഴ്ചയും വായിക്കേണ്ട ഒരു പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജീവിതം, പ്രതീക്ഷ, അതിജീവനം എന്നിവയെക്കുറിച്ച് നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. പുസ്തകത്തിൻ്റെ പേര് ഹീൽഡ്: ഹൗ ക്യാൻസർ ഗേവ് മീ എ ന്യൂ ലൈഫ്. ഈ പുസ്തകം എഴുതിയത് പ്രശസ്ത അഭിനേത്രിയായ മനീഷ കൊയ്രാളയാണ്. ഇത് ഒരു നോവലല്ല, ആത്മകഥയും ഓർമ്മക്കുറിപ്പും അതോടുകൂടി പ്രചോദനാത്മകമായ ജീവിത അനുഭവവുമാണ്. അണ്ടാശയ ക്യാൻസറിനെ നേരിട്ട സ്വന്തം അനുഭവങ്ങളാണ് അവർ ഈ പുസ്തകത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. രോഗത്തിൻ്റെ വേദന മാത്രമല്ല, അതിലൂടെ ജീവിതത്തെ പുതുതായി തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീയുടെ ആത്മാന്വേഷണവും ഈ പുസ്തകത്തിൻ്റെ ഹൃദയമാണ്. ജീവിതം നമ്മെ ചിലപ്പോൾ തകർക്കും, എന്നാൽ ആ തകർച്ചയിൽ നിന്ന് തന്നെ ഒരു പുതിയ ജീവിതം പിറക്കാമെന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി പുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ. കോപ്പിറൈറ്റ് നിയമങ്ങൾ കാരണം പുസ്തകത്തിൽ നിന്ന് ദീർഘമായ ഭാഗങ്ങൾ വായിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ ആശയം ഞാൻ എൻ്റെ സ്വന്തം വാക്കുകളിൽ അവതരിപ്പിക്കാം. ഒരു ദിവസം സാധാരണ ആരോഗ്യ പ്രശ്നമാണെന്ന് കരുതിയ അസ്വസ്ഥത ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു രോഗനിർണയത്തിലേക്ക് നയിക്കുന്നു. ആ നിമിഷം മുതൽ ഓരോ ദിവസവും അനിശ്ചിതത്വമാണ്. ആശുപത്രികൾ, ചികിത്സ, വേദന, ഭയം, എന്നാൽ അതിനൊപ്പം കുടുംബത്തിൻ്റെ സ്നേഹവും സുഹൃത്തുക്കളുടെ പിന്തുണയും ജീവിതത്തോടുള്ള പുതിയ നന്ദിയും അവളെ മുന്നോട്ട് നയിക്കുന്നു. അവൾ തിരിച്ചറിയുന്നത് രോഗം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും മാറ്റുന്നുവെന്നാണ്. ചിലപ്പോൾ ഏറ്റവും വലിയ രോഗശാന്തി മരുന്നുകളിൽ നിന്നല്ല, നമ്മളെ തന്നെ സ്വീകരിക്കുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ജീവിതത്തെ മന്ദഗതിയിൽ ആസ്വദിക്കാനും ഓരോ ദിവസവും ഒരു സമ്മാനമായി കാണാനും അവൾ പഠിക്കുന്നു. ഈ പുസ്തകം ക്യാൻസറിനെ കുറിച്ച് മാത്രമല്ല, ജീവിതം എത്ര അപ്രതീക്ഷിതമായി മാറാമെന്നും ആ മാറ്റത്തിനുള്ളിൽ പോലും പ്രതീക്ഷ കണ്ടെത്താനാകുമെന്നും പറയുന്ന ഒരു യാത്രയാണ്. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിൽക്കുന്ന ചില ചിന്തകളുണ്ട്. ജീവിതത്തിൽ ഒന്നും സ്ഥിരമല്ല, അതുകൊണ്ട് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടത് എത്ര പ്രധാനമാണെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. പ്രതിസന്ധികൾ ചിലപ്പോൾ നമ്മളെ തകർക്കുകയല്ല ചെയ്യുന്നത്, നമ്മളെ പുതുതായി രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്വയം സ്നേഹിക്കാനും ജീവിതത്തോട് നന്ദി പറയാനും ഒരിക്കലും വൈകിയിട്ടില്ല. എന്തുകൊണ്ട് ഈ പുസ്തകം വായിക്കണം? കാരണം അത് നമ്മെ കരയിപ്പിക്കാനല്ല എഴുതിയിരിക്കുന്നത്, ജീവിക്കാനുള്ള ധൈര്യം നൽകാനാണ്. രോഗത്തെയോ മരണഭയത്തെയോ കുറിച്ചുള്ള കഥയേക്കാൾ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന കഥയാണിത്. ഇവിടെ ഇന്നത്തെ താളുകൾക്കിടയിൽ അവസാനിക്കുകയാണ്. എന്നാൽ മനീഷ കൊയ്രാളയുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ചികിത്സ കഴിഞ്ഞ് ജീവിതത്തെ അവർ എങ്ങനെ പുതുതായി പണിതുയർത്തി? രോഗം അവളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്തായിരുന്നു? ആ ഉത്തരങ്ങൾ അറിയാൻ ഈ പുസ്തകത്തിൻ്റെ താളുകൾ നിങ്ങൾ തന്നെ തുറക്കണം. ഈ ആഴ്ച ദിവസവും 10 പേജ് വായിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ഇപ്പോൾ വായിക്കുന്ന പുസ്തകം ഏതാണെന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത ആഴ്ച മറ്റൊരു മികച്ച പുസ്തകവുമായി വീണ്ടും കാണാം. അതുവരെ സന്തോഷത്തോടെ വായിക്കൂ, ചിന്തിക്കൂ, ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കൂ. നമസ്കാരം.

0: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 92.3 മലയാളം എഫ് എം. ഞാൻ ആരതി, ഇന്ന് എന്റെ കൂടെ ഉള്ളത് രശ്മി ചേച്ചിയാണ്. സോ രശ്മി ചേച്ചി, നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ട് അല്ലേ?
1: അതെ അതെ അതെ. എനിക്ക് സന്തോഷമായിരുന്നു ആരതിയായിട്ട് ഇരുന്ന് സംസാരിക്കാനും ഒക്കെ സാധിച്ചത്.
0: നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു.
1: അതെ അതെ അതെ. പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു, നല്ല കുറെ പാട്ടുകൾ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചു. അപ്പം ഈ പുതിയ പ്രോഗ്രാം താളുകൾക്കിടയിൽ അതിനെ കുറിച്ചും നിങ്ങൾ വായിച്ച എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളെ അറിയിക്കുക, എഴുതി അറിയിക്കുക അല്ലേ. അപ്പം ഫീഡ്ബാക്സ് ഒക്കെ തരിക നമ്മളുടെ ഇമെയിൽ ഐ ഡി 92.3 മലയാളം എഫ് എം മെൽബൺ @gmail.com. പിന്നെ നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഫോളോ ചെയ്യുക ഞങ്ങളെ 92.3 മലയാളം എഫ് എം. അപ്പൊ ഇനിയൊരു പുതിയ പ്രോഗ്രാമായിട്ട് ഞങ്ങൾ വീണ്ടും അടുത്താഴ്ച ഇവിടെ എത്തും. അതുവരെ സീ യു ഓൾ. സൈനിങ് ഓഫ് രശ്മി ഫോർ ദിസ് വീക്ക്.
0: ആൻഡ് ദിസ് ഇസ് ആരതി ഫ്രം 92.3 മലയാളം എഫ് എം.
1: ബൈ ബൈ. സീ യു.
0: ബൈ.